0: ദൈവം
1: ഭവ ഭയഹരണ വന്ദിത ചരണ ഭവ ഭയഹരണ ഭവ ഭയഹരണ വന്ദിത ചരണ ഭവ ഭയഹരണ.